ക്ഷത്രിയ സാരോച്ചോ പിന്നു കാശിഹരത്തിൽ സ്മരണമന്ദിരോ കുമാറോ നാളിക്ക് മാറാ മെരിങ്ങ സോണോത്തോ കാന്തി ഹാമ്പക്സോ നാങ്ങിങ് തന്നോ മാറാങ് വിരോമോ ലാപ്പിച്ച് സംഗ്ലസ് മോനോ സാധ്യത്തിൽ ധാത്താൻ സാക്കറ്റ് ബക്സോ ദുപ്പി മാറ ഇങ്ങ സോണോത്തോ റപ്പേപ്പേ കൊയ സോത്തോ മിങ്ക ക്രോമോ കാത്തിങ്ങളു മക്സോണോ ഡാ ലങ്കേ ലങ്കേ കോപ്പോ ദുപ്പി ഉസ്ങാപ്യാന്തോറോ മംസുംബാ ലങ്ക തുമുങ്കോ ഹാമറി കല്ലു കൊയ്യ കൊഞ്ചമോ പ്രത്തോളം മുക്കാന്തി എങ് പാത്തോസ് മുതോറാവസ് ഒപ്പോ പൊയവി കാത്തിനെ മാറി ക്രോമോ mangkon wis jeling pangandika ingkang dening kawiyos sing lesan saking sang nata prabu yudharyudana.